ಕಾಲೇಜಿರೋ ಸಮುದಾಯ ಬಾನುಲಿ ರೇಡಿಯೋ ನಿನಾದ 90.4 FM ಲ ಪ್ರತಿ ತಿಂಗಳ ಸಿರೂತ ತಿಂಗಳ ಸಂಪಿನ ನಾಲಾ ಮತ್ತು ವಾರತ್ತು ಲಾಸ್ಟ್ ತಿಂಗಳ ಸರ್ ವಿಶೇಷ ಮಾಯೋ ಬ್ಯಾರಿ ಪಾಸಿರೋ ಕಾರ್ಯಕ್ರಮ ಪ್ರಸಾರ ಉಂಡು ನಿಂಗಲ ಪ್ರತಿಭೆ ಅನುಭವ ಕವನ ಕತೆ ಪಾಟ್ പിന്നെ ചൊമ്മ വിചാരങ്ങ ഷേർ ആക്കുക ഇതൊര് ബാരി നല്ല വേദിക്ക നിങ്ങ നങ്ങള് കാര്യക്രമത്തെ ഭാഗവഹിച്ചു ബാരി ബാസര എസില് സംസ്കൃതി നിങ്ങള് ധ്വനിരോ കേപ്പാട്ടരു തപ്പാണ്ട് കാത് കൊടുക്കരു SDM കോളേജിരു സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.